0: കല്യാണം ഒരു ചസീമോയ് അല്ലയാ നെറ്റ്വർക്ക് ആണ് മീമ്യാനോ ജബ്രുവേലേക്ക് അമ്മയിച്ചാങ്ക 5000 ബാസ് ഓക്കെ വൺ ടച്ച് അമ്മച്ചി പഠിച്ചേ മാക്ക് 5000 കോകിൻ്റെ ബിഗ് 20 കോകിൻ്റെ ബിഗ് 20 50,000 *292# *292#. That's your family.
1: Hello, Susie.
0: Yes. Bye bye. Hello.
1: Hello.
0: Ega agasi ne.
1: Wachokoya.
0: Bye bye, get tissue. Tamu ne trasmara wachokoya. Panganga kapisa. *292#. *292#. Agere niko chune kubare Kilbert, agere Richard, Sarah, Dixon, Robert, Ruben, Richard, nebo 141, agumi Richard nebo 925, Nelson, Robert, Wesley, Chebet, Leonard, Anthony, Clidy, John, Massey, Agpenzi. *292#. Agere Richard, iya tinye baate Richard tije chura. Agere Richard nga 141 ko nyur 250, mi Richard kora nga 925 ko nyur 67. Mi negele Kilbert nga nyur 97. Amachi bar chige 50,000, peak 20. Eje ka nam gido goe Mike, ang naumi. Jofri, te timo Jofri. *292#. *292#. Tache femelau. Ale arasi moisego, le mi ngwe ne.
2: Hello.
0: Agasi.
2: Aya bona Zuzi.
0: Oche mge.
2: Na bona gele cham chane no dia ke po ngai ba me tonde.
0: Kongo mi sungwe cham chon. Tache femelau.
1: Zuzi.
0: Yo.
1: Kambe ya muna bule.
0: Baba ya bule yo.
1: Kana be kana ji ta kitab ro reto.
0: Ngai Kennedy?
1: Hilary. Ila abru ne ila sugo ne na ngam tan sugo ne ne lu ba gure ti
0: jam. Kongo ga bsa we chor we nyu.
1: Ba sugo ga bsa lo tan gile.
0: Kongo Hilary ta che fem lo.
3: Bulo
0: DJ, bulo DJ.
3: 102.2 fere kile ya ke tesie.
0: Kabisa.
3: Kai ke vo na ba ke tra ko ga na ka do no. Ile sururu ndano.
0: Kai ke vo mwenyewe. Kongo misung papa. Yeba tuan kibagenge kuna wadito chengi nge pesa udadi. *292#. *292#. *292#. *292#. *292#.